0: ലക്കണ്ട് പ്രവൃത്തി സമഗിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ ചന്ദന മാറസിംഹ
1: സമ അനുഗ്രഹയ
2: ലങ്കാവേ വെടിമ തേക്കി ദിന തേക്കി അവസ്ഥ വെടിമലുത്രയ എൻ എൽ പി ഹന്ദഹന ഒബത് അതമ എൻ എൽ പി ഹന്ദഹന ബലാഗൻ
3: മൂതെൻവ കുവനിൻവ ഉടുകേന്ന എപ്പാ കോമകിനാവ അല്ലനവ വികുനന നൊൽമുന സമട ദനു ദീമൈ ഇവ വെൻ
1: സായോഗീത അനുഗ്രഹയ
4: സോണാലിക ട്രാക്ടറിയ ദൻ ദിവൈനിപുര അതി ടിവിഎസ് അലവി നിയോജിതയാൻ വെതിൻ വടിനാ ദൊരത്തിക്ക് അൽമാരിയക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെതിൻ സോണാലിക ട്രാക്ടറിയ
0: പ്രവീണ സംഗീതവേദിനി ആചാര്യ നന്ദാ മാലിനി മഹാത്മിയെ അഭാവ ഹേതുവിൻ തെദിന ജാതിക ശോകദിന നാം കരിമറ്റ് രാജ്യ തീരണേ കല എയാനുവാദ് ഹിട്ടസാ അനിദ്ദാ ശോകദിന ലിസ് പ്രകാശയേട്ട പത്കരത്തി ബബായി രാജ്യ പ്രവൃത്തി ഡിപ്പാർട്ട്മെന്റു സദഹൻ കലി എയാനു എമ കാലയത്തുല സേലു രാജ്യായതനവല ജാതിക കൊടിയ അടക്കുമ്പു കര തബീമറ്റ് കടയുത്തുക്കൻ ലിസ് രാജ്യ പരിപാലന പലാട്ട് സഭ പലാത് പാലന അമാത്യാംശ് ദനും ദിനവാ දෙදාස් විසි අත ලෝ වැඩිම උෂ්ණත්වය ලෙස සැලකිය හැකි වසර වරු ඇති බව කාලගුණ විශේෂඥයන් අනතුරැඟවීමක් කළා. එල්නිනෝ තත්ත්වය වර්ධනය වීමයි ඊට හේතුව. මේ වන විට ඉහළම උෂ්ණත්වය වාර්තා වී තිබෙන්නේ 2024 වසරේදී. එම තත්ත්වය ලබන වසරේදී ඉක්මවා යනු ඇති බවයි විද්‍යාඥයන් සඳහන් කළේ. ආහාර සහ කෘෂිකර්ම ආයතනය පෙන්වා දුන්නේ ආහාර සුරක්ෂිතතාවටද බලපෑම් මෙල්ලවිය හැකි බවයි. එය ලක්ෂ සංඛ්‍යාත පිරිසකට ගැටලුවක් වනු ඇති බව ඔවුන් සඳහන් කළා. මෙලඟ ලක්කඩ ප්‍රවෘති පෙරවරු 10ට

0: അതേവട്ട ഹിനാ വെലി സിന്ദുഹന്ന ഈവി പ്രൈം ചം ആൻഡ് ചാരു
1: സതിയേ ദിനവല സവസ ഹതരട
0: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെഡിമ തേകി ദിന തേകി അവസ്ഥ വെഡിമ ലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാ ഗന്ന

0: ലക്കന്റെ പ്രവൃത്തി സമകൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ മഹിന്ദ ബിബിലി
1: സമ അനുഗ്രഹായ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമ ലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗന്ന
3: മുഹുതെൻവ കുമനിൻവ കുടുകേന്ന എപാ കോമകിനാവ അല്ലനവ വികുനന നൊൽദു സമട ദൻ ദീമൈ ഇബ
1: സായോഗീത അനുഗ്രഹായ
4: സോനാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി ടിബിഎസ് അലവി നിയോജിതയാൻ വെതി വടിനാ ദുരതിക്ക് അൽമാരിയക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വിത്തി സൊനാലിക ട്രാക്ടറിയ
0: ദിവൈനവത മുഹുദു തരമക് അലുവന ബവ് കാലഗുണ വിദ്യാ ദിപ്പാർത്ത്മെന്റു പ്രകാശ കല കങ്കസന്തുരേ സിട്ട് മന്നാര മഹരഹ ഹലാവത്ത് ദക്വ സഹ മാതര സിട്ട് ഹമ്പന്തുട ഹരഹ പൊത്തുവിൽ ദക്വ വിരലട്ട് ഒബ്ബെൻ മുഹുദു പ്രദേശവല് സുലങ്കെ വേഗേ വിറ്റിൻ വിറ്റ് പേട്ട കിലോമീറ്റർ പനാ തെട്ടത് ദക്വ വെടി വിയേക്കി ദിവൈന വട്ട സെസു മുഹുദു പ്രദേശവല് സുലങ്കെ വേഗേ വിറ്റിൻ വിറ്റ് പേട്ട കിലോമീറ്റർ 45 പനഹ ദക്വ ഹിലയാമേ ഹക്കിയാവ പവത്തിനവ മെമ്മ മുഹുദു കലാപ വിറ്റിൻ വിറ്റ് അലുഹോ തരമക് അലുവിയേക്കി ബവ് കാലഗുണ വിദ്യാ ദിപ്പാർത്ത്മെന്റു സന്ധാൻ കല ഹലാവത സിട്ട് ഗാലസ മാതര ഹരഹ പൊത്തുവിൽ ദക്വ വെർലട്ട് ഒബ്ബെൻ മുഹുദു പ്രദേശവല് മുഹുദുരാലഹി ഉസമീറ്റർ 2.5 തുണത് അത്ര മട്ടമക്കിൻ ഹിലയാമേ ഹക്കിയാവ പവത്തിനവ ബേരുവല സിറ്റ് ഗാലഹരഹ മാത്ര ദക്വ മുഹുദുരാല് ഗൊഡബിമട പെമിനീമേ ഹക്കിയാവ പവത്തിന ബവായി കാലഗുണ വിദ്യാ ദിപ്പാർത്ത്മെന്റു സന്ധാൻ കലേ ഇബവൈൻ മെമ്മ മുഹുദു പ്രദേശവല് ധീവരഹ നാവിക കട്ടയുത്തുലേ ദിന പ്രജാവ സഹ വെരള ആശ്രിത ജനതാവ അവധാനൻ കട്ടയുത്തു കലയുത്തു ബവ് കാലഗുണ വിദ്യാ ദിപ്പാർത്ത്മെന്റു ദനും ദിനവ അഫ്ഗാനിസ്ഥാനെ തലിബാൻ ബലധാരി റദ്വാഗിന് സിറ്റി എക്സാറ്റ് ചാത്തിൻഗെ സംവിധാനെ കാര്യമണ്ഡല സാമാജിക അന്തെക്കു നിദഹസ്കര തിബിനവ പസുഗെ നമുനിദാ ബട്ടൈര ഹിറാത് നഗരേതി മെംപുദ്ഗലിൻ സിയ ബഹാരേട്ട ഗെന റന്ദവാ തബീമതായി തലിബാൻ ബലധാരിൻ കടയുത്തു കലി ഓ നിലസ റന്ദവാഗിന് സിറ്റീമട ഹേതുവ പെഹദില നൊമതി ബവത് എക്സാറ്റ് ചാത്തിൻഗെ സംവിധാനെ പ്രകാശ കരണവ ഏ നിദഹസ്കല സിയ കാര്യമണ്ഡല സാമാജികയാൻ ഹൊന്ത സൗഖ്യ തത്വക്കിൻ പസുവന ബവത് പെൻവാ തെമീൻ ലക്കണ പ്രധാന പ്രവൃത്തി മധ്യാഹ്ന
5: 12ට
6: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനയുടെ ഗെൻവാ ഗനീമട്ട് ITN ന്യൂസ് അലേർട്സ് സിംഗള സേവാവ സക്രിയ കരഗാൻ
7: ഒബിതെല്ലാം RJ ഹിസ്തരക് ITN S ലെസ ടൈപ്പ് കര 2299 SMS കരന്നെ

0: Lakhanda Radio ITN.
1: How's the decay even at this time?
2: Mama Nanda, Maram relax.
3: ഓണം സന്ധിവേദനാവകട്ടെ പ്രബലമ വിദ്യാനുകൂല വിസന്തമ ഓത്തുശീൽ ആക്ടീവ് ക്ലാസ്.

0: എൻഎൽപി ഹദ്ഹന ലങ്കാവേ വെടിമ തേകിദിന തേകി അവസ്ഥ വെടിമലു ത്രയ എൻഎൽപി ഹദ്ഹന ഒബത് അദമ എൻഎൽപി ഹദ്ഹന ബലാഗന്ന
1: ശ്രീലങ്കാവേ പ്രഥമ വതാവട റൈനോ റൂഫിൻ വിതിൻ ഹദുന്നാ ദിന റൈനോ പ്രീമിയർ ജല പ്രതിരോധി മതുപിട ആരക്ഷണ സഹിത റൂഫിൻ ഷീറ്റ് റൈനോ റൂഫിൻ വിതിൻ ഹദുന്നാ ദിന റൈനോ പ്രീമിയർ റൂഫിൻ ഷീറ്റ് വെടി വിസ്തര സന്ധാ 13906 അമതന
2: രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപന തൻപത്തു സന്ധാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
3: David Pierce Motor Company within Rajya Sevaka Obata Pidana DPMC Rajya Pranama Amatanna 01114 600 600
4: Tatparen tatparen update dena kalika patterenma vistara hoyana ba
5: Saastare danna ayai soostare danna ayai ekama tanaka pitch karanawa
4: Cybergen me next gen ekai Cybergen
6: danna ayata kiyannai നൊതന്ന് ആയിട്ട് ആനായി സെനസുറാദ ഉദയ അടുത്ത്

അസാധാരണ ലോകയെ തുല പീഡനേറ്റ കൊതുരുവോ സുഹസക് മിനിസൊൻ വെനവൻ നിർഭയവ ഗീത കലാവ് മെഹയവോ ഉപവിസൻ സമാജേറ്റ സെതുക്കല മെഹവര സദാ അമരണീയായ.

0: സുധാനന്ദ് NLB ജീവിതത്തെ സിഹിനേട്ട് വാസനാവേ ആശീർവാദേ.
1: വിളവ് രാത്രി 10:00 ആയി, വിനാടി 18:00 ആയി.